ഓണ് മൽഹോത്ര ടി ഡി മൊഹാലി മൊഹാലി ചണ്ഡിഗഡ് സേ ടി ഡി മൽഹോത്ര സാഹബ് ഋതിക് മൽഹോത്ര സാഹബ് പ്രതീക് മൽഹോത്ര അനിൽ ശർമ്മ ജയവീർ സിംഗ് അമൻദീപ് സിംഗ് നെ യേ മേൽ കിയാ ഹെ ഓർ കാൽക്കാ ജി സേ ശുഭചന്ദ് ബജാജ് സാഹിൽ ബജാജ് ബിട്ട ബജാജ് ഇത്തനെ സാരേ ലോഗ് ഹമാരാ പ്രോഗ്രാം സുൻ രഹേ ജയ കഹത്തെ ഹെ ഹോലി ചോക് ഉത്തമ നഗർ ദില്ലി സേ ജയറാം ഖോർവാൽ സച്ചിൻ ഖോർവാൽ അമൻ ഖോർവാൽ ദീപാൻശു ഖോർവാൽ ഓർ അനോഖി അദാ ഗീത കാ ഹാൽ ക്യാ ഹെ ദിനോ കാ ഗാനേ കി ഫർമായിഷ് കി നമ്പർ ആ ജാനേ ദിയാ ഭായി സാഹബ് അഭി തോ ഗാനാ ലഗാ ഹുവാ ഹെ ശംസുൽ കമർ റാഹി اور یہ کہتے ہیں گج ڈنڈوارا سے شمس القمر راہی شاہین فاطمہ عدنان خان انو خان اتنے سارے لوگوں نے میل کیا ہے اب میل پڑھیں گے لیکن ایک گانا سنیں گے